0: ಐಬೋನ್ ಸುಬುದಾಸನ ಛಾಗ್ರಹಿ ವಾಸನವಂತ ಪ್ರಬೋಧಮದ ವಸಕ್ವೆನ ಕೆಲ ಪ್ರಾರ್ಥನಾ ಕನೋಬ ಸೇರೋದನಾಠಮ ಅದ ಆಗಸ್ಟ್ ಮಾಸೇ 19 ವಿನಿದಾ ಬದಾದ ದವಸ ಅಪಿ ಉದಾಸನೆನ್ ಬೇ ವಿದಿಹಟ ಹಮವನ್ನಿ ಐಬೋನ್ ಸುಬುದಾಸನಕ್ ಮೇಗಲ
1: ಐಬೋನ್ ಗೆಹನ್ ಸುಬುದಾಸನ
0: ಅದ ತಪಿ ಬಲಮು ರಟೇ ತೊಟೇ ಸಿದುವಲಾ ತಿನ ಅಲುತ್ಮ ತರುತುರು ಮೊನವದು ಏ ವಗೇಮ ಹಲಕನ ಪ್ರವೃತ್ತೆನ್ ಶಿನ ದವಸ ದಿ ವಾರ್ತಾ ಕಲ್ ತಿನ ತರುತುರು ಮೊನವದು ಕೀಲ ಹವೇಲ ಬಲನ ಅಪಿ ಸುದಾನಂ ಆರಾಧನಾ ಕನ ಬಟೆ ಫೇಮನ ಉತರ ದಶುಮ ಪಹನ್ ಫೇಮನ ಉತರ ದಶುಮ ಹತೆನ್ ಲಕನ ಮಾರ್ನಿಂಗ್ ನ್ಯೂಸ್ ಅಲರ್ಟ್ ಏಕ ಏಕತ ವೆನ್ನ അഭിയാനുവത് ലങ്കാദ്വീപ് പുവത്പത്തെ പ്രധാന സിരസ്ഥലയറ്റ് കോവിഡ് ആർത്ഥിക അർബുദ ബലപേമ തതിന്മ വിവാഹദരു ഉപത് പല്ലം ബസേ എക്സജാത്തിൻഗെ ജനഗഹന അറുമുതലിൻ ഹെലിദറവാക് കതുൻ വെടിദിന ബടഗിൻ്റെ കതുൻ ഹത്രദിനക്കുകിൻ അയക്കുട്ട് ദറുവൻ നെപാലു പൗ ലക്ഷ ദഹസേക്കട്ട് ഗൃഹമൂലികയാ കാന്താവൻ കേലായി അത് വിമുക്തി എസ് റോഡ്രിഗോ ഗിനന വാർത്താവേ പ്രധാന സ്രസ്ഥല വിധേയട്ട് ലങ്കാദ്വീപ് പുവത്പത്ത് സഹൻ കരലത്തിയും
1: അത് മേ സംബന്ധി ദീർഘ വിസ്തരയാക് സഹിത വിമുക്തി എസ് റോഡ്രിഗോ ലങ്കാദ്വീപിന്റെ വാർത്താ വാരകന വിലത്തിന മെരട്ട് തരുണ തരുണിയൻ വിവാഹയെ പ്രമാദക്കരാന്നേ ആർത്ഥിക ദുഷ്കൃതാ ഹേതുവിനായി പ്രകാശകൾ നുഹക്കി ബാബത്ത് നിവാസ ഗെട്ടലു ഇഹലയാണ് ജീവന വ്യതമ വെട്ടുപ്പുവാർദ്ധക നുലബീമ സഹ റക്കിയാവല് തിബന അനാരക്ഷിത ബവ വിവാഹ പ്രമാദക്കരീമിന്റെ പ്രധാന സാധക വി തിബന ബാബത്ത് എക്സജാത്തിൻഗെ ജനഗഹനാര മുതൽ സന്ദഹൻ കരണവാക്കിലത്തമായി ലങ്കാദ്വീപ് പുവത്പത്തെ സടഹാൻ മി സംബന്ധിന് അത് അതുൽ പിട്ടുവല ദീർഘ വിസ്തരയാക് സഹിതവ തുറത്തുറു സടഹാൻ വിടാത്തിനും അപ്പി അവധാനയമുക്കരവും വിവാഹ പ്രമാദയട്ട് എക് ഹേതുവാക് പെൻവാദിയെ നൊഹക്കി ബവാത് ഏ സദാ ഹേതു ഗണനാവാക് ബലപാണ് ബവത് എ മറമുദ്ര സന്ധാൻ കരണ മെറാട്ട് തരുണ തരുണിയാൻ വിവാഹ വീമഹോ മൗപ്യാൻ വീമേ ഹോ പ്രതിക്ഷേപ നൊക്കരണ മൗപ്യാൻ വീമഹോ പ്രതിക്ഷേപ നൊക്കരണ ബവാത് ഓൻ വിവാഹ വീമട്ട് സിയ മതയ അണു സുദുസുകാലെ എലബിനത്തേക്ക് ബലാസിട്ടിന് ബവാത് എ മാറമുദ്ര സന്ധാൻ കരണ ശ്രീലങ്കാവെ പമനാക് നൊവ് ലോകേത് തരുണ തരുണിയാൻ വിവാഹയ സഹ പൗൽ ജീവിതത്തെ അകേകര സലക്കന ബവത് എ മാറമുദ്ര തവതുരട്ടാത് സന്ധാൻ കരണ കെസവെ മൂലി സ്ഥാവരത്വേ ജീവത്വ ഹെക്കി വെട്ടുപാക് ലഭന രക്കിയാവക് തിബീമ സഹ ദരിയ ഹെക്കി മിലകട്ട് നിവസക് ലബാ ഗനീമട്ട് തിബന ഹെക്കിയാവ് വിവാഹയോ പൗലക് ഗുഡനഗീമ വെനി ദിഗുകാലീന കെപ്പവീം സന്ദഹ അത്യാവശ്യ പൂർവ ആവശ്യത ലിസ് തരുണ തരുണയാൻ നിരന്തരം സലക്കാ ബലന ബവ ഇക്സജാത്തിൻഗെ ജനഗഹനാര മുതൽ സന്ദഹൻ കരണവാക്കിന തമ്മൈ അത് ലങ്കാദ്വീപ് പുവത്പത്തെ സടഹന ബവട്ട് പത്വരാ തേനി
0: ഏറ്റവും ആണ്ടുക്രമ വ്യവസ്ഥാവെ വിസിതവെന്ന സംശോധന സംബന്ധിന് അത് പുവത്പത് ഗണനാവക് തുറത്തുറു വാർത്താക്കലത്തുമ മേഖല അഭ്യവധാന മുഖർമു ലക്കണ പ്രവൃത്തി അംശാദവസ്ഥിതി വാർത്താക്കലത്തിന് പ്രവൃത്തിയക്കറ്റ് ആണ്ടുക്രമ വ്യവസ്ഥാവെ വിസിദ്വനി സംശോധന സഹ അധികരണ സംവിധാന സംശോധന ഫണത്കെട്ടും പത്ത് അമാത്യ ഹർഷൻ നാനയക്കർ മഹത്ത ഈ ദിവസത്തെ പാർലമെന്റ് ഇതിപത് കല എഹി അമാത്യവരെ ആസന്ധാൻ കറുപ്പു കാരണാവട്ട് അപി അവധാനയ യമുക്കരാണ് സുദാനം ബലം എതുമാൻ മേ സംബന്ധി മൊനമത് കിയാന്ന് കേല
2: വിപക്ഷ നായകത്തുമാ ഈ ഇതിപത് കർ പ്രശ്ന ഉത്തര ദീവന്റെ പേരെ കെട്ടിയെങ്കിൽ കിവോത് മവണ തറാൻ യക്കെക് മിത്രനെ തൊറുത്തു വികൃത്തിരിമെങ് തൊറുത്തു അടുവെന്തീമെങ് നൊയക്കുട്ട് സംവിധാന വിസിൻ മെഹി യം അന്തർജാതിക സഹ ദേശീയ പാർശ്വഹർവന്വ നൊമകേവിമക് കല്ലത്തി വിടും ഏകനിശാ തമായി മേ തറാൻ കല്ലോട്ട് യക്കെക് നിർമ്മാണേ കരാന്നെ ഗൗരവണീയ ത്രൈനികായക മഹാനാഹിമിറുൻ ജനാധിപത്യവൻ വെത്ത യമുക്കരുള്ളത് ലിപിയെ അന്തർഗത്തെ മെമ അമാത്യാംശ വിത ലബാദീനുമെത്ത് ഏ അണു എമ ലിപിയ അന്തർഗത്തെ കുമക് പിലിമതോ സധാന്വന്നേ ദന്ന സംബന്ധേൻ മത്യ പ്രകാശകളനു ഹക്കി കെസേ വെത്താത് ദദാസ് വിഷയ അഗോസ്റ്റ് മാസേ തുങ്ങണ ദിന മമത് സൗഖ്യ ജനമാധ്യ അമാത്യ നളിന്ദ ജയതിസ മത്തുമാത് മഹാനായക ഹിമോറുൻ ബഹദിക്കീമട്ട് കി അവസ്ഥാവേദി ഉൻവാൻസേലാകെ അധാസുലിൻ സാക്ഷാവലിൻ പെഹദിലി ഊയേ മെമ സംശോധനൻ പിലിമന്ദവ് വടാത് നിവേർതി തൊറുത്തുറു ഉൻവാൻസേലാവിത്ത് നൊലബീതി ഗുണുബായി എനം ഉൻവാൻസേലാകെ മതേ തിബുണേ അധാസ്കരണ സിറ്റിയേ മെമ സംശോധനയ ശ്രേഷ്ഠാധികരണേ മിനിസുറുങ്കേ പവനക് വയസ അറുമുണു കരകിന കരണലത് സംശോധന ക്ലസ് ഉൻവാൻസേലാട്ട് അവബോധയാക് തിബുണ മേ സിയലുമ മിനിഷ്ടകാരുങ്കെ വയസ് വെടിക്കിരിമക് സിധുവന ബവ് അപ്പി ദീർഘവശയം പെഹദ്ലി കരണട്ട് യദുണ മേ സമസ്ത അധികരണ പ്രതിസംസ്കരണ ക്രിയാവലിയമ കൊട്ടസക് അധികരണ കാര്യക്ഷമ കിരീമ സദാ ഗണ്ണാവു സമസ്ത ക്രിയാവലിയെ കൊട്ടസക് പമനക്വന ബവ് ഏകന്നെ ഔണ്ടാത് കൗരുവാരി ഗിഹില്ല വെറുതി തൊറുത്തുറു ദീല തിബ്ബ ദുണ്ണി കൗതുകിന് അപ്പി പൊഡ്ഡാ കോയല ബലന്നട്ട് ഓട കെസേ വിത്തത് അവസാനേദീ കരുണു പെഹദ്ലി കരേന പശുവ ഉൻവാൻസേലാ മാവിത ദൻവാ സിറ്റിയെ റട്ടേ ജനതാവട്ട് സുദുസു അവശ്യതയ കിരീമ സദാ ഔൺഗേ വിരോധാവാക് നൊമതി ബവത് ഏ സദാ ആശീർവാദ കരണ ബവത്
1: മേ അത്തര വിസി ദേവനി വ്യവസ്ഥാ സംശോധന പണത് കെട്ടും പദ പെലി ബന്ധവ് ഇയേ പെവതി ക്യാബിനറ്റ് തീരണ ദിനം ദി മേ മാധ്യ ഹമുവേദി അമാത്യ വൈദ്യ നാലിന്ദ ജയതീസ് മഹതാദ് അദഹസ് പലകല
3: അധികർണേട്ട് മേ അവസ്ഥാവേ තිබෙන බලය තමයි මෙවැනි ආකාරයේ ව්‍යවස්ථා සංශෝධනයක් නැත්නම් පනත් සංශෝධනයක් කවර බලයක් තුල කරන්න පුළුවන්ද කියන එක. ඒ කියන්නේ පාර්ලිමේන්තුවේ 3/2කින් පමණක් කරන්න පුළුවන්ද? එහෙම නැත්නම් ඒ 3/2කට අමතරව ජනමත්චාරණයකට යා යුතුද කියන එක. ඒක ව්‍යවස්ථානුකූලව ශ්‍රේෂ්ඨාධිකරණය මගින් තීන්දුව කරයි. ශ්‍රේෂ්ඨාධිකරණය එහෙම කිව්වොත් පාර්ලිමේන්තු 3/2කට වඩා ජනමත්චාරණයක් අවශ්‍යයි කියලා ඒක කරන්න සිදු වෙනවා. ඒක තමයි සාමාන්‍ය මතය. ඉතින් අපිට කාටවත් අදහස් දක්වන්න පුළුවන් අපේ එකිනෙකාගේ දැනුම සහ මේ ව්‍යවස්ථා පරිශීලනය කළ තියෙන හැටියට මේක ජනමත්චාරණයකට යා යුතුද නැද්ද කියන එක අපිට එළියේදී අදහස් දක්වන්න පුළුවන්. නමුත් අවසාන වශයෙන් ශ්‍රේෂ්ඨාධිකරණය තමයි තීන්දුව කරන්නේ පාර්ලිමේන්තුවේ 3/2ක පමණක් ප්‍රමාණවත් වේද නැත්නම් ඊට අමතරව ජනමත්චාරණයක යා යුතුද කියන එක. මේ ව්‍යවස්ථා සංශෝධනය ගෙන එන්නේ එක පුද්ගල ඉලක්ක කරගෙන කියන එක තැන් තැන් වල විපක්ෂ මන්ත්‍රීවරු සහ සමහර කණ්ඩායම් බොරු කියමින් ගියා. අපි හිටියේ සමස්ත අධිකරණ පද්ධතියේ 400ක් පමණ සියලු විනිශ්චයකරුවන්ගේ වයස් වැඩි කිරීම සම්බන්ධයෙන් අපි නියමිත කාර්යපටිපාටිය ගියා. ඒ අනුව සැප්තැම්බර් අග හෝ ඔක්තෝබර් මුල මේක පාර්ලිමේන්තුව විවාදයට ගන්න පුළුවන්කම ලැබෙයි.
1: ත්‍රස්තවාදයේ වැළැක්වීමේ తాවකාලික විධිවිධාන පනත වෙනුවට හඳුන්වා දෙන ත්‍රස්තවාදයෙන් රාජ්‍ය ආරක්ෂා කිරීමේ පනත් කෙටුම්පත ගැසට් කිරීම සහ පාර්ලිමේන්තුවට ඉදිරිපත් කිරීමට කැබිනට් අනුමැතිය හිමි වුණා. කැබිනට් තීරණ දැනුම් දීමේ මාධ්‍ය හමුවේදී අමාත්‍ය වෛද්‍ය නලින්ද ජයතිස්ස මහතා ඒ පිළිබඳව අදහස් පළ කළා.
3: 1979 අංක 48 දන ත්‍රස්තවාදයේ වැළැක්වීමේ తాවකාලික විධිවිධාන පනතෙහි පවතින අඩුපාඩු ආවරණය වන පරිදි නව නීතියක් හඳුන්වා දීමේ අවශ්‍යතාවය

0: ഗുഡ് മോർണിംഗ് സുദേശന.
1: ഗുഡ് മോർണിംഗ്. ഓയാ അത് മറ്റേ പലവിനി ഗുഡ് മോർണിംഗ് ക്യൂവന്
0: ഉദയ ഹരുണാട പസ്സേ മ്യാ അറ ഗുവൻ പത്തേട്ട് അണ്ട കളിയും പ്ലെയിനെ തീയണോ ദുറ വഹലയും സ്റ്റാർട്ട് കല തീയാങ്ങിന്നോ റേസ് കറകർ തീയാങ്ങിന്നോ പ്രൈവറ്റ് ബസ് മറ്റേ പ്രൈവറ്റ് ബസ് തീയുന്ന ബസ് ഹോൾഡോ ആക്സിഡന്റ് കക്കൂല തീയാങ്ങിന്നോ റേസ് കറകർ ഇവകി ഇന്നോട്ടെ മ്യാ അറ മേ ഏ അറ അപ്പി കിയനേ അറ അമ്മണ ഒക്കോ മുകളിലെ ബോർഡിംഗ് ഒക്കോ വെള ഒക്കോ വെള ദുവല ദുവല എനവ ഈ ഗുവൻ ഞാനേ ലങ്ങട്ട് മെഹിമ പൈങ് എവിതഗന എനവ ഹരി ഇത്തന ഇന്ന് ദെൻ അറ തുറവൽ വഹല ഒക്കോമ ഹരി
1: ഇവരായി ദെൻ വെഡിറ്റ്
0: ഉണ്ടട നാഗിന ഈ ഒക്കോമ ഇവ ഒക്കോമ പ്ലേൻ നേ കദേ യന്ന വിതരായി ദീന്ന ഗീല റൺവേ കേട ദാല ടേക്ക് ഓഫ് കരണ ദീന്ന ഹരി കോമ ഹരി മേ മേക ഇതിൻ സിദ്ധിയക് ഇതിഹാസേ ഹേമ ദേവാൽ ഉണഹാമ ഏക അമുതു പ്രവൃത്തിയ ഇതി മ്യാ ഇട പാസ് ആരക്ഷകാശ ഗീൽ ലെക്മെന്റ് മ്യാവ് ഗത്ത അറിയണ ഹോം കോ മട പൊട്ട പറക്കുണ ഏ പൊണ്ട മമ്മി വിനാടി ദിക തുന പറക്കുന പൊട്ട പ്ലെയിൻ നെ അദിൻ ഹദൻ ഇതി മംഗ ബലുവേ ദുവല ഗീല്ല എല്ലെൻ ഹരി ഹേമ നഗിന്ന പുലുവ ഏകക് നെവേ ഇൻ പ്ലെയിൻ
1: നെ കേയാനേ
0: മേക മേ മേ കാലയേ സിദു വെച്ച ഇതാമ അപൂർ സിദു വീമ ഒയല ബലന്ന മേ മട മത്തക വിദിയട ഒയ തായ്ലന്തിയ ഓ കാനഡാവോ ഇവകി രട്ടക
1: ഗാനു കനാവ ലങ്കാവേ കരന്ത
0: വെണ്ട ഫുള്ള
1: അര പുരുദ്ദട ഗില്ല വാങ്ങി ദാനി ലങ്കാ
0: തമംഗേ പ്രമാദയ തവ ഗോഡാക് അയട പ്രശ്നയക് കരന്ത ഇപ്പ
1: അപാസ്ഥാവയക്
0: ഓ നേദ ദെൻ ഇതന ഈ ഗേറ്റ് ടൂല ഹിറ്റ പുണില്ല ദഹരി നമാറുവി കൊഹമദ മെയാ ഇതന്റെ ഗീ
1: ഏകനേ
0: ആരക്ഷകാംശ അവലായ അമാറുവി ഇവകി തെൻ തീയണോ മേ മേ ഈ കഥ ഇതിങ്ങ അപേ ജീവിതവല തപ്പി ഞം തനക്ക് കൊഹാരി പറക്കുണു ഈ പ്രമാദയ ദറാകിന് ഈലങ്ങ മുഹത്തട്ട് അപ്പി ഫേസ് കണ്ണോ മിസ തവ തവ പ്രശ്ന ഗണനാവക് നീ അവൾ ജാലാവക്
1: എത്തിക്കാൻ
0: നെഹക്കിയനെ കാര്യം മതക്കറ ഹതായി വിനാടി ദഹായ ഈ വിലാവ്.

ശക്തിയാക്കുമെന്ന് ഒബ് ദിനവാർ ധന നിധാനെ വിളദീകൻ ഒബ് കോടിപ്പറ്റിയേക്കുവാൻ

വിടക്കൗതേ തിൻ ലക്കണ്ട ഓൾ ടൈം ബീറ്റ്സ് മിതക് വിന ഖൗറുദ് നാൻ ഏദ വേട മിദുരെ ഏകനേ ഹരി അപ്പോൾ ഇഹനങ് തവ ലസ്സന സിന്ധുവ ക്ലാസ്റ്റ് കരിങ്ങന തീടുവാ ആമേക കവർ സോങ് എക്ക വിദിഹട തമൈ മംഗ് ലാസ്റ്റ് കരിങ്ങന തീയന്നെ പ്രദീഷ് വന്ദപൂണ സിംഗറണ്ടെ അപ്പോൾ ഇഹന സിന്ധു ഹല ആമേ ബദരേമു ആയതക മതകരണ ഓണ അപ്പോൾ നമ്പേ കാത്ത് അപ്പോൾ ദെങ് ഇലങ്കപേട എന്നത്തില വെവില തീയന്നെ നീയദ മേ ബൈ ഇവര കേർല അപ്പോൾ അപ്പോൾ അമ്പ വെന്നെ ഇഹനങ് ഇലങ്കപേയ ഹരിയടമ ന്യൂസ് വലിയ പാസേ ഇതിന് മേ പേദി തീറ്റിയ വിധിഹടമ ഒയ ആദര തരഗന അപ്പിത്തേക്കെതു എന്ന കില വാട് മതക്കരണവ എവകേമ മതക്കര നോണു വാട് ലക്കണ്ട അപ്പി ദേവന്ത വടക്ക് ആരംഭക്കല്ല തീയന്നെ ഗോൾഡൻ വോയിസ് തരംഗാവലി ആരംഭക്കല്ല തീയന്നെ ഇതിന് ഇതിരേതി വാട്ട് പിലിബന്ധവ തുറു തുറു ദനങ്കന്ന പുലുവാൻ ലങ്കാവെ അപ്പി ഹോയന അങ്ക എക്കേ ഹണ്ട ഹോയാകിന് തമായി മേ വട സതഹൻ ആരംഭക്കല്ല തീയന്നെ അനത് വിശേഷമ കാരണേ തമായി റേഡിയോ ഇതിഹാസെ ഗതർബസ് മേ വകി റിയാലിറ്റി തരംഗയാ സംവിധാനേ കുറുന പലമു അവസ്ഥാവ ലക്കണിൻ തമായി ഒക്കെ കറന്നെ ഇതിൻ നെ പിലിബന്ധവ താടംബരൻ വിതുവ് അപ്പി മേ വെലാവെ മത കരുണവ ഇതിരേ ദ്വാട ലസ്സന കടഹണ്ടവൽ ടിക അലുത്ത ഗായക പരപുരക് വാട ബലാഗന്ന പുളുവാൻ വേയി ദിഗടമ രന്തിലിൻ എഫ് എം അണു തുന ദശമ പഹ എഫ് എം അണു തുന ദശമ ഹാതെ ലക്കണത്തെ കപ്പി സൂദനം എ പിലിബന്ധവ ത്വാട മത കരണ് എനങ്ങ അപ്പി മേ പേട മേ വിധിഹട്ട് സമുദിനുവ അപ്പോ അമ്പ ഇലങ്ക പേയതി ഏക്കന്നെ ലക്കട ഓൾ ടൈം ബീറ്റ്സ് ഉള്ള തുങ്ങനി പേയതി തമ്മി അപ്പി ഹമ്പവെന്നെ എതക്കാൻ കാട്ടിയ പരിസമിൻ സതുടിൻ അപ്പി അഹഗിന ഇന്ന പേ പ്രവൃത്തിയിലിൻ പാസ് അനിവാര്യം അപ്പി എന്ന എനങ്ങ മേ സിന്ധു തഹാലം അപ്പി ഇലങ്ക പേയട്ടെ ആമു വെലാവത് മതക്കറുകിനെ എന്നങ് ഹവസ് ദേഖായ് വിനാടി 56

0: ശ്രുതി, ബെഹവിൻ ശ്രുതി, ശ്രീമതി തിലകരാത്ന, പ്രവീണ ഗായന ശില്പിനുപുതുമേറ്റ്, അതത്തപ്പി ഗൗരവനീയ ആരാധന നവിത്, മിസന്തീയധാര പ്രാസാംഗിക സജീവ കരണെ ഉപതുമേകെ മധുര ഗീതാവലിയക്കൻ എലിസിന് രസവത് കലാട്ട്. അപ്പി ജലിത് വിവേദിക്കാവേശിട്ട് മുണഗെഹിമൊഴിക്കൻ ആദരണീയ ആരാധനാവ് നവത്ത് നവത്ത് കരമിൻ ഒബുതുമേട്ട് സമുദന്നെ ഭൂമിശ്രുതി തവ ചുരാത്കാല സിംഹള ഗീത്തെ പോഷണേ കളാന്നിട്ട് ഒബുതുമേട്ട് ശക്തി ധൈര്യം ലഭ്യം കേരളത്ത് പ്രാർത്ഥന കർണ ശ്രുതി ഒബുതുമേട്ട് ആദരണീയ ഹിതവതുനെ അപ്പി കെമെൻ കെമെൻ അത് സന്തതീയ ധാർമ്മിക പ്രാസാംഗിക സജീവകരണേ അവസാൻ അധീരട്ട് അവിത് അപ്പി സൂദാനം മേ അവസാൻ മിനിത്തു കിഹിപ്യാത് ഭൂമ രസവത് ഗീതാവലിയക്കൻ ഉപാനന്ദിൻ പ്രജ്ഞാവ കരാർ രകനയാൻ ഇവനുവിന് അപ്പി ഹുന്ദാത്മ സംപ്രസാദേക്ക് ആരാധന കരമു ദയാൻ വിതാരട് പ്രവീണ ഗായന ശില്പിയാനന്ത് നവതാത് മേ സന്തതിയധാര പ്രാസാംഗിക സജീവ കരണ വേദികാവട്ട് അപ്പി ഹുന്ദാത്മ സംപ്രസാദേക്ക് കതുക്ക
1: මම මීලාට ගායනා කරන්නේ ඔබේ සසුන් පවන් සලැකින ගීතය ඇත්තෙම මගේ ගීත ගොන්නේ ඉතාම ජනප්‍රිය ගීතයක් ඒ වගේම මගේ මුල්ම සංගතෙරි නම් වුණෙත් මේ නමින් මේ පද රචනය රවි සිරිවර්ධන සංගීතවත් කළේ රෝහණ වීරසිංහයන් ඇත්තෙම මේ ගීතය මට මුලින්ම රවි ගෙනත් දුන්නාම ඉතා සරල පදවැලක් තිබ්බේ ඒ වගේම මට හිතුණා මේ පදවැලට ඉතාම යුරු තනුවක් නිර්මාණය වේවි කියලා ඒ වගේම අපේ ආදින රෝහණ අයියා මේට මියුරු සංගීත රටාවක් මුසු කළා ඇත්තෙම මගේ ගීත ගොල්ලේ ජනප්‍රිය ගීතයක් බවට පත් වෙන්න මට වාසනාව ගෙන දුන්නා මා දැන් මේ ගයන්නේ ඒ ගීතයයි ඔබේ සුසුම් පවන් සලයි